0: ഇതൊക്കെ വരുവാണോ?
1: അത് ശരി, വന്ന് വന്ന് കുമാര് നമ്മളെക്കാളും കുഴപ്പമാണല്ലോ.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.